0: പിരിവേലട്ടെ വിരിച്ചു ദൂരെ കണ്ണോണ് വകയും ലെഡാകാൻ ഹോദന ക്യാമടിക്ക കാല ഏകദേ പ്രധാനമതി ലോകേ കത്തര പാസ്സേ മേ അപ്പേ റട്ടട കൃമിനാശക വൽനാശക ഒയ കിയന ഒക്കോമ കൃമിനാശക ദേവാൽ സഹ വൽനാശക ദേവാൽ വെടിപുറമ ഭാവിതാക്കരന് ആഹാര നിഷ്പാദന കരന് റട്ടാക് വിദ്യയുടെ പിലികാണ് തിങ്ങേനിസാ മേ മേ കൃത്രിമ ദേവാൽ വസവിസ എക്കത്തുക്കല്ല ഹദന ക്യാമയ്ക്ക് അപ്പിട് ലൊക്കു ഫൈറ്റ് ഒക്കെ ദിന വേണ തീയണോ അപ്പൊ ശരീരം പവത്തൊക്കെയാണ് ഇതിങ്ങേനിസാ മേ അപ്പിട്ട് പുലുവാൻ ദേ ഹരി അപ്പി ബലന്നോണ് വസവിസയും തൊറോ ഗാന്ന് ക്യാമടിക്കട്ട് ദാന തുണപ്പഹാട്ടിക്ക മിരിസ്കൂട്ടിക്ക കഹകൂട്ടിക്ക മേടിക്ക ഹരി അപ്പിട്ട് പുലുവാൻ വസവിസ നത്തുവ ദാന്ന് ഹരിവിധിയുക്കറകാന്ന് ഏക തമായി
1: അപ്പിട്ട്
0: ബെഹത് കഹലാഗേന എലവലു ടിക്ക
1: ഹരി
0: അപ്പിട്ട് നൊഗേന ബരിക്കാമട്ട് അപ്പി ഗാന്ന് ഗെദറ ഹദാ ഗാന്ന് ബേനേ ഗോവ പല പിപിഞ്ഞ ഹെമോട്ട് മഹദാകാന്ന് വത്ത പിടിയ ഓ ഏനിസ ഐ തിങ്ക് ഹിതഹദാകിന് ഗണ്ണവ അറ കടേ തീയന ദേവാലിക്ക് എലവൊരുട്ടിക ഗണ്ണവ നമുക്ക് ഏവട കൃമിനാശകോ ഏ ദേവാൽ സഹന എകത്തു വെള്ള തീയണോ കേളതാ അപ്പൊ കിയാൻ അപ്പി ദാന്നെ അപ്പി ദക്കല തീയണോ നാവല ഗഹന്നെ ഗോവലട്ട് ഹെമ സഹന ഗാനോ കേനോണി ബിഹിത് വർഗ ഇതിങ് കോണാത്ത അപ്പി ഗിദ്ര ഗെനല്ല ഹൊന്ന സോദല പിരിസുതു കല്ല കുമാരി തിങ് കണവ തന്നെ കറാൻ ഗോ തിങ് ഒയ് ഹാ അവിടെ
1: ഏനിസാ
0: മേക്കട്ട് ദാന് തുണപഹാട്ടിക്ക് ഒഴുക്കിയ ദേവാലിക്ക് അപ്പിട്ട് ഹരിയിട്ട് ദാകത്തു തിങ് അര വിസ പൊട്ടക്കാരി കപ്പാകാന്ന്
1: പുലുവാസാ
0: തമായി അപ്പിക്കാന്നെ മേക്കട്ട് വസവിസ നത്തി പ്രൊഡക്ട് ഒക്കെ യൂസ് കറാന്ന് കേള വിജയ നിഷ്പാദനക്കാന്നെ വസവിസ ദാനത്ത് തുണപഹാട്ടിക്ക് മിരിസ്കുടു കാക്കുടു വെക്കിയ ദേവാട്ടിക്ക് കുളുപട്ടിക്ക് ലസ്സന്റ് ഹദല അപ്പി ലങ്കട്ട മേന നിഷ്പാദന കെണിസാ അരകത്തു തീൻ മേക്ക് വിജയ നിഷ്പാദന കൊണ്ടുപാട് വെറുതിന്നിനെ വാങ്ങി ലെഡർ ഓകണത്തോ ക്യാമറിക്ക് ഹദാകാന്
1: പുലുവാണ്
0: സമിത മെസ്സേജ് കളത്തിനോ സിന്ധു കിടക്കു കറകാൻ മീരി පිළිගම ඉන්නවා කියලා කිව්වේ. වගේම ධනුෂ්, ඒ වගේම අනෝජ් ඇතුළු කට්ටියමත් ප්‍රෝග්‍රෑම් එක අහගෙන ඉන්නවා කියලා තියෙනවා. මාත්‍රි වාසනා සැලොන් එකේ ඉඳලා ඉවිනින් ඩ්‍රයිව් වෙනද වගේම පුරුදු විදිහටම අහගෙන ඉන්නවා කියලා තියෙනවා. ඒ වගේම කල්ප, අරුණ, චින්තක ඇතුළු යාළු කට්ටියමත් එකතු වෙනවා කියලා දික්වැලෙන් මැසේජ් කරලා තියෙනවා මේ වෙලාවේදී. අපි වහගෙන වැඩ කරන ගමන්.

0: മാതാപേ പലവിന് സ്റ്റുഡിയോയ്ക്ക് മതക്കുന്ന
1: സ്റ്റുഡിയോയ്ക്ക്
0: കഥാനേ മേ വെഡാസ് ഒയാ കിയണ കഥ.